യോഗ്യ മാം സകലമുമേ അനുരൂപം ദാഗങ്ങൾ സകലമുമേ അനുരൂപം തഹു ക്രിയൈ സകലമുമേ അനുരൂപം ഊഹങ്ങൾ സകലമുമേ അനുരൂപം ഉരുപേര് സകലമുമേ അനുരൂപം പോകിങ്ങ സകലമുമേ അനുരൂപം പൊരുതുവതാം സകലമുമേ അനുരൂപം ആകിങ്ങ സകലമുമേ അനുരൂപം അറിവുറ സകലമുമേ അനുരൂപം പരഭുജനം സകലമുമേ അനുരൂപം പരിപാടി സകലമുമേ അനുരൂപം ഗുരുശീട സകലമുമേ അനുരൂപം കൂടുപൊരു സകലമുമേ അനുരൂപം തെരിവിദ്യ സകലമുമേ അനുരൂപം തീർത്ഥങ്ങൾ സകലമുമേ അനുരൂപം വരുപരികൾ സകലമുമേ അനുരൂപം വാനവകൾ സകലമുമേ അനുരൂപം പർവ്വതിശൈ സകലമുമേ അനുരൂപം പൈദേശം സകലമുമേ അനുരൂപം അന്യമകം സകലമുമേ അനുരൂപം അന്ധകാരം സകലമുമേ അനുരൂപം മനമുതലാം സകലമുമേ അനുരൂപം മാർഗുളി സകലമുമേ അനുരൂപം നിലവിലുറും സകലമുമേ അനുരൂപം നികേന്ദ്ര സകലമുമേ അനുരൂപം